മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറ, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ, ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭഗവാൻ എന്ന് പറയുമ്പോ പറയുന്നുണ്ട് വിദ്യയെയും അവിദ്യയെയും അറിയുന്ന ആളെയാണ് അത്ര ഭഗവാൻ എന്ന് വിളിക്കാൻ പാടുള്ളൂ. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം, ചിന്തിക്കുന്നുണ്ട് നമ്മൾ അവസരത്തിൽ. ഇനിയിപ്പോ അവതാരം പറഞ്ഞാൽ പിന്നെ ഭഗവാൻ എന്ന് പറയണം, അവതാര ലക്ഷണം എന്താന്നും പറയണം. അങ്ങനെയുള്ളൊരു അവതാരമാണ് എന്ന് ബോധിപ്പിക്കാനാണ് ഒന്നും രണ്ടും അധ്യായം കൊണ്ട് ശാസ്ത്രികൾ ശ്രമിച്ചത്. നമ്മുടെ സാധാരണ മനസ്സുകളിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ചില മഹിമകൾ അവിടെ പറഞ്ഞു, വലിയ സിദ്ധാന്തങ്ങളെപ്പറ്റി ഊന്നി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ തത്വങ്ങൾ അദ്ദേഹത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി വരുന്നു? ഈ അരയാലിന്റെ പോലെ വളർന്നു പഠിക്കുന്ന ഈ പ്രപഞ്ചമാണ് ശരിയെന്ന മിഥ്യാധാരണയിൽ നിന്ന് മാറി ആ ആലിനെ നിസ്സംഗത്വം കൊണ്ട് ഭേദിച്ചുകൊണ്ട് ശരിയായ സത്യത്തിലേക്ക്, തന്റെ തന്നെ ഉള്ളിലുള്ള ആ ആത്മീയ തത്വത്തിലേക്ക് ഊർന്നിറങ്ങിയിട്ട് അതിനെ സാംശീകരിക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് പറഞ്ഞു വെച്ചത്. ആ അവസ്ഥയിൽ പ്രശാന്തി നിലയം തപോവനമാണെന്നും അവിടെ എത്തിയാൽ മതിയെന്നും അവിടെ എത്തിയ സ്വാമിയുടെ സ്പർശന ദർശന സംഭാഷണാദികളിൽ നിന്ന് നമുക്ക് ശക്തി നേടാൻ സാധിക്കുമെന്നും ആ ശക്തിയിലൂടെ നമ്മൾ ആത്മീയ ഊർജത്തെ അധികരിച്ചുകൊണ്ട് അതിനെ വിടാതെ ഭൗതികതയിൽ അതിനത്രമാത്രം അതിന്റെ വ്യർത്ഥതയും നിരർത്ഥതയൊക്കെ മനസ്സിലാക്കി അതിനത്ര പ്രാധാന്യം മാത്രം നൽകിക്കൊണ്ട് മുന്നോട്ടു പോയാൽ ഈ അവതാര സ്വരൂപം, ആ അവതാര സ്വരൂപത്തുമായി നമ്മളെ താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയാം. അതിന് മഹിമകൾ അത്യാവശ്യമാണ്, വിശ്വാസം വേണം, ഭക്തി വേണം. ഈ അവതാരം പറയുന്ന രീതിയിൽ ജീവിക്കണമെങ്കിലോ അവതാരത്തിനോട് നമുക്ക് വിശ്വാസം വേണം. അതിലെത്തിക്കഴിഞ്ഞാൽ ആ രീതിയിൽ പോയാൽ ഈ അവതാരം പറയുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം വേണം. അതാണ് ബൃഹദാരണ്യ ഉപനിഷത്ത് പറഞ്ഞത്, ആത്മാ വാ അരേ ദൃശ്യവ്യഹ ശോതവ്യോ മന്ദവ്യ നിധിധ്യാസിതവ്യഹ. ആദ്യം മന്ദവ്യ നിധിധ്യാസിതവ്യഹ അല്ല പറഞ്ഞത്, ആത്മാവ് സാക്ഷാത്കരിക്കാനുള്ളതാണ്, നിനക്ക് കിട്ടാനുള്ളതാണ്, നീ പ്രാപിക്കേണ്ടതാണ്, നിന്റെ ലക്ഷ്യമാണ്, നീ എത്തിച്ചേരേണ്ടതാണ് എന്ന ദൃഢമായ വിശ്വാസം നിനക്കുണ്ടാവട്ടെ. അത് നിനക്ക് നേടാൻ സാധിക്കുന്നതാണ് എന്ന ഉറച്ച ബോധ്യം ഉണ്ടെങ്കിലോ മന്ദവ്യ നിധിധ്യാസിതവ്യ ശ്രോതവ്യ. നീ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ധാരാളം കേട്ടോളൂ, കേട്ടതിനെ മനനം ചെയ്തോളൂ, മനനത്തിൽ നിന്ന് നിധിധ്യാസനം എന്ന അവസ്ഥയിൽ നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എവിടെയാണോ എന്താ അത് കിട്ടുമെന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. അത് ഭഗവാന്റെ കൂടെ കൂടിയാൽ നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുള്ള ചില മഹിമകളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. സമയം കുറേയായി, ഞാൻ വിചാരിച്ചു വെച്ചൊന്നുമല്ല പറഞ്ഞത്. അതിൽ പിന്നെ പറഞ്ഞ കാര്യം രണ്ട് അവതാരങ്ങളും ഒന്നാണെന്നുള്ളതാണ്. അതൊരു 100 കൊല്ലത്തിന് ചെറുതി അവതാരത്തിന്റെ ചെറുപ്പകാലം ആർക്കും അറിയില്ല. 11-ാം വയസ്സില് ഒരു ചെറുപ്പക്കാരൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ചെറുതിയിൽ വന്നത് ആദ്യം. ആ കുട്ടി കുറച്ചു കഴിഞ്ഞപ്പോ പോയി. പിന്നെ ചാന്ത് പട്ടേലിന്റെ കല്യാണ പാർട്ടിയായിട്ട് വരുമ്പോഴാണ് നമ്മൾ വിളിക്കുന്ന സായി സായി എന്നുള്ള പേര് പകൽ മാലസ്പതി ഇറങ്ങി വരുന്ന ഭഗവാന്റെ തേജസ് കണ്ട് ഏ സായി എന്ന് വിളിക്കുക. ആ പേരാണ് പിന്നെ സായി ആയത്. ഏ മഹാത്മൻ എന്നുള്ള പേരാ അത് പിന്നെ സായിബാബയായി. ആ കഥ പറയണു ഗംഗാബാബയുടെയും ദേവഗിരി അമ്മയുടെ കഥ വായിച്ചുവിടെ. കുട്ടികളില്ല, അങ്ങനെ 3 കുട്ടികളുണ്ടായി. കന്യാദാനം നടത്താൻ നിനക്ക് വഴിയുണ്ടാവും എന്ന് പറഞ്ഞു ശിവപാർവതിമാര് അനുഗ്രഹിച്ചു. ആ കഥയൊക്കെ അവിടെ പറഞ്ഞു. അവിടെ ഉപേക്ഷിച്ചു പോയി. ആദ്യ ഒരു ആരില്ലാത്ത സൂഫി പണ്ഡിതനെടുത്തു. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായി. അമ്പലത്തിൽ ചെന്നിട്ട് അള്ളാ അള്ളാ എന്ന് വിളിക്കും. പള്ളിയിൽ പോയിട്ട് രാമാരാമ എന്ന് പറയും. സാളഗ്രാമൊക്കെ എടുത്ത് മുഴുങ്ങിയ കഥയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോ അവർക്ക് ആൾക്കാരൊക്കെ ഉദ്രവിക്കാൻ തുടങ്ങി. കുട്ടിയെ നിങ്ങൾ ഇവരെ വെക്കണ്ട, ഈ കുട്ടി ഇവിടേക്ക് പറ്റുന്ന കുട്ടിയല്ല, എന്തെല്ലോ കാണിക്കുക പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയിട്ട് വെങ്കശു എന്ന് പറയുന്ന ആളുടെ അടുത്ത് കൊടുക്കണു. അദ്ദേഹത്തിന് അവിടെ ഒരുപാട് കാലം ജീവിക്കണു. നല്ലൊരു കുട്ടിയായതുകൊണ്ട് ബാക്കി ശിഷ്യന്മാർക്കൊക്കെ അസൂയായി. അങ്ങനെ അവിടുന്ന് ഓടിപ്പോണു. ഓടിപ്പോയിട്ടാണ് ശിർദിയിൽ ആദ്യം വരുന്നത്. ചെറുതിയിൽ കഴിഞ്ഞിട്ട് ചെറുതിയുടെ അപ്പുറത്ത് ഔറംഗാബാദിൽ ഒരു ഗ്രാമത്തിൽ കുറച്ചു കാലം ഉണ്ടായത് വേറെ ബുക്കിൽ പറയുന്നുണ്ട്. സായി സച്ചരിതത്തിലില്ല. പിന്നെ പറയുന്നത് ചാന്ത് പട്ടേലിന്റെ അടുത്ത് അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ട് ചാന്ത് പട്ടേലിന്റെ കൂടെ വന്നിട്ട് നിൽക്കുന്നു. അബ്ദുള്ളോട് പറയണു, ഞാൻ 8 കൊല്ലം കഴിഞ്ഞാൽ ജനിക്കുന്നു പറയണു. ഗോരി എന്ന് പറഞ്ഞ ശാരദാദേവി, അവരച്ഛനും അമ്മയ്ക്കും കുട്ടികളില്ലാണ്ട് ചെറുതി ഭഗവാന്റെ അടുത്തേക്ക് പോവാ. അങ്ങനെ പറയുന്ന എനിക്കൊരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞ അങ്ങനെ പറഞ്ഞ കുട്ടിയാണ് ഈ ശാരദാദേവി. നല്ലോണം കാണാൻ ഭംഗിയുള്ള വെളുത്ത കുട്ടിയായതുകൊണ്ട് ഗോരി എന്നാണ് ഓമന പേര് വിളിച്ചത്. അവര് ചുട്ടിക്കാലം മുളക്ക് സ്വാമിയുടെ കൂടിയാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രത്തിന് ചോദിക്കും, മന്ത്രം ചോദിക്കുമ്പോൾ അടിച്ച് പുറത്താക്കും, ഇഷ്ടമല്ല സ്വാമിക്ക്. അങ്ങനെ ആ മന്ത്രം പിന്നെ വേറെ നാല് ഗുരുക്കന്മാരിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഭഗവാനല്ല കൊടുത്തത്, പുട്ടപരുത്തി ബാബയല്ല കൊടുത്തത്, അദ്ദേഹം ശാസ്ത്രീയ ഇതിൽ എഴുതിയിട്ടില്ല. അത് അതിന് വേറെ നാല് വൃന്ദാവനത്തിലുള്ള ഗുരുക്കന്മാരിലെ ഒരു ഗുരു അവർക്ക് ആ മന്ത്രം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു അവര് ഒരു ദിവസം ചവിട്ടി പുറത്താക്കി. അവിടെ അവരെഴുതിയൊരു കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം, അത് ഈ പുസ്തകത്തിലില്ല. എങ്ങനെയാണോ ഇപ്പൊ ഭഗവാൻ സത്യസായിബാബ ശൂന്യതയിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, അതേമാതിരിയാണത്രേ ഇവർക്ക് പൂരിയും ആ പൂരി വയ്ക്കാനുള്ള ഒരു പ്ലേറ്റും വെള്ളം കുടിക്കാനുള്ള ഒരു പാത്രമൊക്കെ ഉണ്ടാക്കി. അതേമാതിരി ഒരു വ്യത്യാസമില്ല അന്ന് ശ്രുതി ഭഗവാൻ ചെയ്തത്. അങ്ങനെ തന്നെ ദീക്ഷിത്തിന്റെ, കാക്കാസാഹിബ് ദീക്ഷിത്തിന്റെ മകൻ വന്ന് കാണുന്നതും, ഈ വലിയ ഫിലിം സ്റ്റാറിന്റെ മാതിരിയുള്ള കുപ്പായൊക്കെ ഇട്ട് നിൽക്കുന്ന ആളായിരിക്കുമോ എന്റെ ആകെ നാറിയിട്ടുള്ള കുപ്പായ ഇട്ടിട്ട് അവിടെയും ഇവിടെയും കീറിയ കുപ്പായിട്ട് ശ്രുതി ഭാവിയും ഇതും ഒന്നായിരിക്കും എന്നൊക്കെ അദ്ദേഹത്തിന് സംശയം തോന്നിയത്. അപ്പോഴാണ് സ്വാമി ഒരു കഥ പറഞ്ഞു. ആ ദിവസം രണ്ട് ഒരേ സ്വീറ്റ്, അതൊന്ന് വളരെ ഭംഗിയായിട്ട് ഐസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഒന്നോ അതിന്റെ വളരെ കച്ച രൂപത്തില്, അത് ശരിയായി പരത്തിയിട്ടൊന്നുമില്ല, ഒരു കഷ്ണം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് സാധനം ഒന്നും തന്നെയല്ലേ. ഇത് കഴിഞ്ഞ ഒരാൾ പറയാണ് നല്ല ഐസിംഗ് ഒക്കെ വെച്ചതാണ് ബെസ്റ്റ്, അതാണ് ശരിയായിട്ടുള്ളത്, മറ്റേ ഈ മോശമായിട്ട് വെച്ചതും ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന മാതിരിയല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സംശയവും. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിന് വിളിക്കും, പെട്ടെന്ന് പോക്കറ്റ് കൈയിട്ടിട്ട് ഒരു ചിത്രം എടുക്കും അദ്ദേഹത്തിന്റെ അമ്മാവന്റെ, മേരാ കാക്ക അച്ഛാ ഹൈ എന്ന് പറയും. സ്വാമി ആ കാക്ക സാഹേബിന്റെ ചിത്രം എടുത്തിട്ട് അതോടുകൂടി ഇദ്ദേഹത്തിന് ഭഗവാനെ മനസ്സിലാവാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം സ്വാമിയുടെ ശ്രുതി ബാബയുടെ ഗേറ്റിൽ കാവൽ നിൽക്കാനായിരുന്നു അത്ര. ആ ആഗ്രഹം ഇവിടെ സാധിപ്പിച്ചു കൊടുത്തു, വൃന്ദാവനിലെ കാവക്കാരനാക്കി നിർത്തി. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഗാഡിയാണ് ഇപ്പോഴത്തെ വലിയ ഡോക്ടർ, തടിച്ച ആള് പുട്ടപരുത്തിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ. ദീക്ഷിത്തിന്റെ കഥ, ചിഞ്ചോറി റാണിയുടെ കഥ, ഇവരൊക്കെ ഈ രണ്ട് അവതാരങ്ങളും ഒന്നാ പറയണം. ആ കഥകളിലേക്ക് ഞാൻ കടക്കണില്ല. അങ്ങനെ ഒരുപാട് പേരുടെ ആ രണ്ട് അവതാരം ഒന്നു തന്നെയാണെന്ന്, ആ അവതാരം ഈ രണ്ട് അവതാരങ്ങളോ ഒരു ശൃംഖലയുടെ ഭാഗമാണ്, തീർന്നിട്ടില്ല, ഇനി ഒരു അവതാരം കൂടി വരാനുണ്ട്. ഒന്നാമത്തെ അവതാരം സാധനങ്ങളൊക്കെ അടുക്കളയിൽ നിന്നുണ്ടാക്കി, രണ്ടാമത്തെ അവതാരം അതൊക്കെ ഇപ്പൊ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക അത്ര. മൂന്നാമത്തെ അവതാരം അതൊക്കെ കൊടുത്ത് സംതൃപ്തരായ അവരായിട്ട് കുറച്ച് സല്ലപിച്ച് ആ സാധനങ്ങളൊക്കെ മാറ്റിവെക്കുക. സല്ലപിക്കുന്ന സമയത്തോ അവർ സ്വസ്ഥമായിരിക്കും അത്ര, അപ്പോ വിശപ്പൊന്നുമില്ലാതെ എല്ലാവരും. ആ സ്വസ്ഥമാവുമ്പോൾ അവർക്ക് ആത്മീയമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യാൻ അടുത്ത പ്രേമസായി അവതാരം ശക്തി സ്വരൂപേണ അവതരിക്കാൻ പോകണമെന്ന് സ്വാമി എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശിവശക്തി സ്വരൂപമാണ്. അത് ഭരദ്വാജ ഋഷിയുടെ യാഗത്തിനെ പറ്റി പറഞ്ഞു. കുറച്ചൊരു അവജ്ഞ ദേവി കാട്ടിയോ എന്നൊരു സംശയം, കാട്ടിയതല്ല അദ്ദേഹത്തിന്റെ ഗുണത്തിന് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് അതൊരു നീരസായി. ഇത്ര നേരെ 7 ദിവസം അവിടെ നിന്നിട്ടും എന്നെ ഒന്ന് നോക്കിയില്ലല്ലോ, ഒന്ന് കണ്ടിട്ടോ, കാണാത്ത ഭാവത്തിലല്ലേ ഇരുന്നത്. അപ്പൊ ശിവൻ പറഞ്ഞു, പേടിക്കണ്ട, അങ്ങ് അനുഭവിച്ചതിനൊക്കെ പകരം ഞങ്ങൾ രണ്ടാളും കൂടി ആ സമയത്ത് അനുഭവിച്ചോളാം, ഞങ്ങൾ രണ്ടാളും കൂടി അവതരിച്ചു വരാം. അങ്ങനെ ഗുരുപൗർണമിക്ക് ഭഗവാന്റെ ഒരു ഭാഗം കുഴഞ്ഞതും മറ്റേ ഭാഗത്ത് വലത്തെ കയ്യിൽ നിന്ന് വെള്ളമെടുത്ത് ഇടത്തെ ഭാഗത്തേക്ക് തളിച്ചപ്പോൾ അന്നുണ്ടായ മാതിരി തന്നെ ആ ശരീരം പൂർവാധികം ശക്തിയോടുകൂടി വന്നതും അതൊക്കെ ഒരു ശൃംഖലയാണ് എന്ന് കാണിക്കുന്നു. ശ്രുതി ഭഗവാൻ ആ രൂപത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ, അതിനുള്ളിലുള്ള ചൈതന്യമൊക്കെ ഒന്ന് തന്നെ. ശ്രുതി ഭഗവാന്റെ കാലത്ത് അദ്ദേഹം ഈ ഇതിനൊക്കെ അടക്കി പിടിക്കുകയായിരുന്നു എന്ന് തോന്നിയിരുന്നു അത്രേ. ഈ മഹിമകളെയൊക്കെ ബോധപൂർവം അടക്കി പിടിക്കുക. ശ്രീരാമചന്ദ്രൻ മഹിമകളൊന്നും കാണിച്ചിട്ടില്ല, കാണിക്കുമായിരുന്നെങ്കിലും അതിനെ അടക്കി പിടിച്ചിരുന്നു കാലഘട്ടത്തിനനുസരിച്ച്. ഭഗവാൻ കൃഷ്ണനോ എല്ലാത്തിനെയും പ്രകടിപ്പിച്ചിരുന്നു. ശ്രുതി ബാബ എല്ലാത്തിനും അടക്കി പിടിച്ചു. അന്നത്തെ അദ്ദേഹത്തിന്റെ ദൗത്യം ഹിന്ദു മുസ്ലിം സാഹോദര്യ രണ്ടുപേരുടെയും ഒരു ഏകദൈവത്തിന്റെ ആ ഒരു ഒരു വേദാന്ത തത്വവും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഹിന്ദു ധർമ്മത്തിന്റെ ആ പാരമാർത്ഥികതയും രണ്ടും കൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ടേ ഒരു അവതാരമാണ് ശ്രുതി ഭഗവാന്റെ അവതാരം. അപ്പൊ അതുകൊണ്ട് അത് വ്യത്യസ്തമായിരുന്നു. ഇതോ ഇന്ന് ഇതൊക്കെ കാണിച്ചാൽ തന്നെ പലപ്പോഴും ഇതൊക്കെ കണ്ട് അനുഭവിച്ച് നമ്മളും കുറച്ചു കഴിഞ്ഞാൽ വിജയങ്ങളെയൊക്കെ ബോധപൂർവം അടക്കി പിടിക്കുക. ശ്രീരാമചന്ദ്രൻ മഹിമകളൊന്നും കാണിച്ചിട്ടില്ല, അതിനെ അടക്കി പിടിച്ചിരുന്നു കാലഘട്ടത്തിനനുസരിച്ച്. ഭഗവാൻ കൃഷ്ണനോ എല്ലാത്തിനെയും പ്രകടിപ്പിച്ചു. ശ്രുതി ബാബ എല്ലാത്തിനും അടക്കി പിടിച്ചു. അന്നത്തെ അദ്ദേഹത്തിന്റെ ദൗത്യം ഹിന്ദു സാഹോദര്യ രണ്ടുപേരുടെയും ഒരു

0: ഇതേ ഭഗവാന്റെ അവതാരം.
1: അപ്പൊ അതുകൊണ്ട് അത് വ്യത്യസ്തമായിരുന്നു. ഇതോ ഇന്ന് ഇതൊക്കെ കാണിച്ചാൽ തന്നെ പലപ്പോഴും ഇതൊക്കെ കണ്ട് അനുഭവിച്ച് നമ്മളും കുറച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഇതൊക്കെ ശരിയാണോ. അങ്ങനത്തെ ഒരു മനസ്ഥിതിയുള്ള സമയത്ത് ധാരാളം മഹിമകളിൽ കൂടെ മാത്രമാണ് സ്വാമി പറഞ്ഞു എന്റെ വിസിറ്റിംഗ് കാർഡ്സ് ആണ് ഇതൊക്കെ, അതിൽ കൂടെ ഞാൻ ആദ്യം നിന്നെ പിടിച്ചു വലിക്കും. അങ്ങനെ എത്ര എത്ര പേരെ ഈ പുട്ടപ്പരുത്തിയിലേക്ക് പിടിച്ചു വലിച്ചു. എല്ലാ വീഥികളും പുട്ടപ്പരുത്തിയിലേക്ക് എന്നൊരു അവസ്ഥയിലല്ല ഇപ്പോ. വിദ്യാഭ്യാസ വിചക്ഷണന്മാര്, ഡോക്ടർമാര്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഗവർണർമാര്, പ്രൈം മിനിസ്റ്റർമാര്, വൈദികര്, യുക്തിവാദികള്, എല്ലാ ഏതൊക്കെ തരത്തിലുള്ളവര് അവിടേക്ക് ഒഴുകുന്ന കാഴ്ച. വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളെ പറയുന്നവർക്ക് അവർക്ക് അതൊരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ. ഗോവിന്ദപ്പിള്ളയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, ഒരു നല്ല മനുഷ്യൻ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കണം, എങ്ങനെ ത്യാഗവും ദയവും കരുണയും ഒക്കെ കാണിക്കണമെന്ന് മാതൃകയായിട്ട് കാണിച്ചു തരുന്ന അതിന് ആ ഭഗവാന്റെ ഈശ്വരത്തെ അങ്ങോട്ട് മാറ്റിവെച്ചോളൂ. ബൃഹത്തായൊരു കുടിവെള്ള പദ്ധതി. ഞാനിപ്പോ മദ്രാസിൽ പോയപ്പോ ഒരു ഭാഗത്തുള്ളവര് സ്വാമിയെ പറ്റിയിട്ട് ഇനി പറയാമെന്ന്, അവർക്ക് ഇതുവരെ എത്ര കൊല്ലങ്ങളായിട്ട് വെള്ളമില്ല മദ്രാസിയില്. ജയലളിതയാണ് കൊടുത്തതെങ്കിലും പേര് ഭഗവാന്റെ തോടുകയാണ് അവര്. പല വീട്ടിലും ഭഗവാന്റെ ചിത്രം വെച്ചിരിക്കുന്നു, കാരണം അവർക്ക് ഈ വെള്ളമാണ് ദൈവം. വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഒരു സമൂഹത്തില് ആവശ്യപ്പെട്ടുള്ള മൂല്യങ്ങൾ ഏതാണ്, ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് നിരന്തരം ഉപദേശിക്കുന്നൊരു മഹാഗുരു. ആ ഉപദേശത്തിലൂടെ മുന്നോട്ട് പോയാലോ ആ പോകുന്ന സാധകന് എന്തൊരു സുഖവും സമാധാനമാണ്. അങ്ങനെ ആ സമാധാനത്തിലെ ശാന്തിയിൽ കൂടെ അവൻ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ആ മഹിമയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ മഹിമ. നമ്മളെയൊക്കെ മാനസാന്തരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിലെ കാലുഷ്യങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവിടെ നന്മയെ നിറയ്ക്കുന്നതായിട്ടുള്ള ആ മഹത്തായൊരു വിപ്ലവമുണ്ടല്ലോ. ഇവിടെ ഒരു മഹാവിപ്ലവം നടക്കുകയാണ്. ഇത് പക്ഷെ അക്രമത്തിന്റെ വിപ്ലവമല്ല, രക്തം ചിന്തിയ വിപ്ലവമല്ല, ഇത് നന്മയുടെ വിപ്ലവമാണ്, ഇത് പ്രകാശത്തിന്റെ വിപ്ലവമാണ്, ഇത് സന്തോഷത്തിന്റെ വിപ്ലവമാണ്, ഇത് ആത്മീയതയുടെ വിപ്ലവമാണ്. ഈ വിപ്ലവത്തില് ഒരു ഏകലോക ജനത, നാരായണ ഗുരുവും നടരാജ ഗുരുവും ഒക്കെ ഉയർത്തിക്കാണിച്ചിട്ടുള്ള അതേ ഒരു ആശയ സംഹിത, അതിവിടെ ഉയർത്തിപ്പിടിക്കുന്നു ഭഗവാൻ. എല്ലാവരും ഒന്നാണ്, ഒരേ ഒരു ഈശ്വരന്റെ സന്തതികളായിട്ട് ഒരുമിച്ച് സഹോദരി സഹോദരന്മാരോടുകൂടി വർത്തിച്ചിട്ട് ജാതി മതങ്ങൾക്കും വിഭാഗീയതകൾക്കും ഉപരിയായിട്ടുള്ള ഒരു മനുഷ്യത്വം എന്ന ഒരു ജാതി വ്യവസ്ഥയിൽ സ്നേഹത്തിന് പ്രാധാന്യം നൽകി, പ്രേമത്തിന് പ്രാധാന്യം നൽകി, സർവശക്തനായ ഈശ്വരനിൽ മുഴുവനും വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു മഹത്തായ ആശയത്തിന്റെ വക്താവ്, അതിനെ ശക്തമായി പറയുന്ന ഒരു ശക്തൻ, ധീരൻ, ഒരു മഹാൻ. എന്നാലോ സാധകന്മാർക്ക്, ഭക്തന്മാർക്ക് സർവശക്തനും സർവദേവതാതീത സ്വരൂപനുമായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ, ഇതാണ് ഭഗവാൻ സത്യസായിബാബ. ബഹുമുഖ പ്രതിഭകളുടെ അടങ്ങുന്ന ഒരു ഒരു പ്രതിഭാസം. ആ പ്രതിഭാസത്തിനെ പറ്റി കുറെയൊക്കെ ഒന്ന് രണ്ടും അധ്യായങ്ങളിൽ പറഞ്ഞു. കഥകളിലേക്ക് കടക്കാൻ സമയമില്ല, അതിനെ പറഞ്ഞതിനെ ഒന്നും കൂടി വിശദീകരിക്കാനും സമയമില്ല. ആകപ്പാടെ എവിടെയൊക്കെ ഒന്ന് ഓടി കറങ്ങിയിട്ട് ഭഗവാൻ എന്ന് പറയാൻ എന്തൊക്കെയോ സ്വാമി എന്നെ കൊണ്ട് പറയിപ്പിച്ചു, അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. നാളെ മുതൽക്ക് നമ്മൾ സമയ ക്ലിപ്തതയിൽ നിന്നുകൊണ്ട് അതുമായിട്ട് ഒട്ടിച്ചേർന്ന് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അവതാര ലക്ഷണങ്ങൾ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് അതൊക്കെ ഭഗവാനിലുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. അങ്ങനെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനും ബാക്കിയുള്ള കഥകളിലേക്ക് എത്താനും ഒരു ഒരു 15 മിനിറ്റിൽ അല്ല 3/4 മണിക്കൂർ അധികം ഞാനെടുത്തു, അതിന് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ മുന്നിൽ. കാരണം ഞാനൊരു പ്രാഗൽഭ്യമുള്ള ആളോ ഒരു ആത്മീയമായി ഓർന്ന ആളൊന്നുമല്ല, നിങ്ങളെപ്പോലൊരു സാധാരണക്കാരൻ. എന്റെ അതിയായ ഭാഗ്യം കൊണ്ട്, സൌഭാഗ്യം കൊണ്ട് എത്രയോ അപ്പം വടക്കിൽ കോഴിക്കോട്ട് നിൽക്കുന്ന എന്നെ ഈ അറ്റത്തെ തെക്ക് ഭാഗത്തേക്ക് വിളിച്ചുകൂട്ടിക്കൊണ്ടുവന്ന് ഈ ഒരു മഹത്തായ അതിഭാഗ്യമായിട്ടുള്ള ഒരു സംഗതി എനിക്ക് തന്നതിന് ഇവിടെ കൂടിയവരുടെ ഒക്കെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അതിനെ എന്നെ പ്രാപ്തനാക്കിയ എന്റെ ഭഗവാന്റെ

0: കമിഴ്ന്നടിച്ച് നമസ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ വിചാരം ചെയ്തതൊക്കെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സൈറാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഓം ശ്രീ സായിറാം. അമേരിക്കൻ പൌരനായ ശ്രീ ജോൺ ഹിസ്ലോപ്പ് എഴുതിയ ഭഗവാൻ ശ്രീ സത്യസായിബാബയുമായുള്ള സംഭാഷണങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തത്. ശ്രുതിയിലെ സായിബാബയായ ഞാൻ വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. അക്കാലത്ത് അധിക സമയവും ഭക്ഷണം തയ്യാറാക്കുന്നതിന് ആയിരുന്നു എന്റെ ശ്രദ്ധ. പവിത്രവും പോഷകവുമായ ആ ഭക്ഷണം സകലർക്കും വിളമ്പിക്കൊടുക്കാനാണ് ഇപ്പോഴത്തെ എന്റെ വരവ് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന പുട്ടപർത്തി പ്രശാന്തി നിലയത്തിലെ ഭഗവാൻ ശ്രീ സത്യസായിബാബ 1940 തന്റെ 15 വയസ്സിൽ പാഠപുസ്തകങ്ങൾ ദൂരെ വലിച്ചെറിഞ്ഞതിനു ശേഷം ആദ്യ ഭക്തസംഘത്തെ സംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ഈ പ്രഖ്യാപനം. ഭൌതികവും ആത്മീയവുമായ യാതനകൾ അനുഭവിച്ചു പോരുന്ന ജനസമൂഹത്തെ അക്കാലം മുതൽ തന്റെ ദീനാനുകമ്പയും ഏവരെയും വശീകരിക്കുന്ന വിശ്വപ്രേമവും മുഖേന ബാബ സമാശ്വസിപ്പിക്കുകയും തിരുത്തുകയും രോഗമുക്തനാക്കുകയും ചെയ്തുകൊണ്ട് ശാന്തിയുടെയും സന്തോഷത്തിന്റെയും ഒരു നവീന സായിയുഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ ധർമ്മസ്ഥാപന യജ്ഞങ്ങളുടെ ഒരു ഭാഗമെന്ന നിലയിൽ 1956 ഫെബ്രുവരി മാസം മുതൽ ബാബ സനാതന സാരഥി എന്ന സാർത്ഥക നാമത്തിൽ ഒരു മാസിക പ്രസിദ്ധീകരിച്ചു പോരുന്നുണ്ട്. താൻ സനാതനം അല്ലെങ്കിൽ പുരാതനവും സാരഥി ദേഹധാരികളായവരുടെയെല്ലാം നിയന്താവും ആണ് എന്ന് പൂർവാധികം വ്യക്തമാക്കുകയാണ് പ്രസ്തുത നാമം കൊണ്ട് ബാബ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. എല്ലാ കാപട്യങ്ങളെയും സ്വാർത്ഥതകളെയും എതിർത്ത് തോൽപ്പിക്കുകയാണ് സനാതന സാരഥിയുടെ ലക്ഷ്യമെന്ന് ബാബ പ്രസ്താവിക്കുന്നു. ഇതം പ്രഥമമായി തെലുങ്കു ഭാഷയിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്ന ഈ സംഭാഷണങ്ങൾ ആധ്യാത്മിക രഹസ്യങ്ങൾ വിശദീകരിക്കുകയും ആത്മാന്വേഷികളുടെ കാഴ്ചയെ മറയ്ക്കുന്ന മൂടൽമഞ്ഞിനെ സ്നേഹവായ്പോടെ ദൂരീകരിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധാവിശ്വാസങ്ങളോടുകൂടി വായിച്ചാൽ ഈ സംഭാഷണങ്ങൾ സംശയങ്ങൾ ദൂരീകരിച്ച് ആത്മബലവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യും. ഇതിന്റെ പാരായണം അനുവാചകരെ ഉത്തരോത്തരം ലക്ഷ്യത്തോടടുപ്പിക്കുമാറാകട്ടെ. സായിറാം. ഭക്തൻ: സ്വാമി, ഞങ്ങൾക്കറിവില്ലാത്ത ഏത് ആധ്യാത്മിക മാർഗങ്ങളെപ്പറ്റിയും ചോദിച്ചുകൊള്ളട്ടെയോ?
2: സ്വാമി: സംശയിക്കേണ്ട, അതിനെന്ത് തടസ്സം? സംശയിക്കുന്നതെന്തിന്? ഞാൻ ഇവിടെ ഇരിക്കുന്നത് മറ്റെന്തിനാണ്? നിങ്ങൾക്കറിഞ്ഞുകൂടാത്തവ വിശദീകരിച്ചു തരുവാനല്ലേ ഞാനിവിടെയിരിക്കുന്നത്? ഭയമോ മടിയോ കൂടാതെ നിങ്ങൾക്ക് ചോദിക്കാം. മറുപടി തരാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അറിയാൻ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ആയിരിക്കണം ചോദിക്കുന്നത് എന്ന് മാത്രം.
1: ഭക്തൻ: എന്നാൽ ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നത് നന്നല്ലെന്നാണ് മുതിർന്നവരിൽ ചിലർ പറയുന്നത്. അത് ശരിയാണോ സ്വാമി?
2: സ്വാമി: അത് ശരിയല്ല.
1: ശിഷ്യൻ മറ്റാരെ സമീപിക്കും? അവന് ഗുരു സർവസ്വവുമായിരിക്കെ എല്ലാമെല്ലാം അദ്ദേഹവുമായി ആലോചിച്ച് ചെയ്യുകയാണ് ഉത്തമം.
2: ഭക്തൻ:
1: തർക്കങ്ങളൊന്നും പറയാതെ മുതിർന്നവർ പറയുന്നതെല്ലാം ബഹുമാനപുരസരം ചെയ്തുകൊള്ളണമെന്നാണ് ചിലർ പറയാറുള്ളത്. സ്വാമിയുടെ ആജ്ഞയും അതുതന്നെയോ?
2: സ്വാമി:
1: അവരിൽ പൂർണ്ണ വിശ്വാസവും അവരുടെ വാക്കുകൾക്ക് വിലയും ഉണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാകും വരെ അവരുടെ കൽപ്പനകളെ ബഹുമാനപുരസരം നിങ്ങൾക്ക് എങ്ങനെ അനുസരിക്കാൻ കഴിയും? അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാകും വരെ അവരുടെ ആജ്ഞകളുടെ പ്രാധാന്യവും വിലയും ചോദിച്ചറിയുന്നതിൽ തെറ്റൊന്നുമില്ല.
2: ഭക്തൻ: സ്വാമിൻ, ആരെ വിശ്വസിക്കണം? ആരെ വിശ്വസിച്ചുകൂടാ? ലോകം അപ്പാടെ വഞ്ചന തന്നെയല്ലേ? നല്ലവരെന്ന് വിശ്വസിച്ചു പോരുന്നവർ തിന്മകൾ നിറഞ്ഞവരായിത്തീർന്നാൽ പിന്നെ എങ്ങനെ അവരിൽ വിശ്വാസം വളരും?
1: സ്വാമി, ശരിയാണെന്റെ കുട്ടി. ഇഹലോകത്തോ പരലോകത്തോ ഉള്ള ആരില്ലെങ്കിലും വിശ്വാസം അർപ്പിക്കേണ്ടതിന്റെ ആവശ്യമെന്ത്?
2: ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക, അനന്തരം ഈശ്വരനിൽ, പരമാത്മാവിൽ വിശ്വസിക്കുക. ഇവ രണ്ടിലും വിശ്വാസമർപ്പിച്ചാൽ പിന്നെ നന്മതിന്മകളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല.
1: ഭക്തൻ, സ്വാമി, ചിലപ്പോൾ ഈശ്വരവിശ്വാസം പോലും മങ്ങിപ്പോകാറുണ്ട്, അതിനെന്താണ് കാരണം?
2: സ്വാമി, വെറും ഭൌതിക വസ്തുക്കളാൽ വഞ്ചിതനാകുകയും ആ വസ്തുക്കളുടെ നേട്ടം അസാധ്യമായി തീരുകയും ചെയ്യുമ്പോൾ ഈശ്വരവിശ്വാസം കുറഞ്ഞുപോകാൻ ഇടയാകുന്നു. അതുകൊണ്ട് അത്തരം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു കളയുകയാണ് വേണ്ടത്. ആത്മീയ ബന്ധങ്ങൾക്ക് മാത്രം ആഗ്രഹിക്കുക. അങ്ങനെയായാൽ സംശയങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ പിടികൂടുകയില്ല. ഇക്കാര്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഈശ്വരവിശ്വാസം. അതില്ലെങ്കിലോ ചെറുതും വലുതുമായ ഏതിനേയും സംശയിച്ചു തുടങ്ങുകയാവും ഫലം.
1: ഭക്തൻ, പരമാത്മാവ് എന്ന സത്യം നമുക്ക് പൂർണമായും ബോധ്യമാകും വരെ മഹാത്മാക്കളുടെയും സത്തുക്കളുടെയും സംസർഗവും ഒരു ഗുരുവും അത്യാവശ്യമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതെല്ലാം ആവശ്യമാണോ സ്വാമി?
2: സ്വാമി, അതിനെന്ത് സംശയം? മഹത്തുക്കളുടെയും സജ്ജനങ്ങളുടെയും സംസർഗം ആവശ്യമാണ്. പരമസത്യം ബോധ്യപ്പെടുത്തി തരാൻ ഒരു ഗുരു കൂടിയേ തീരൂ. എന്നാൽ ഇക്കാര്യത്തിൽ വളരെ കരുതൽ വേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ ഗുരുക്കന്മാർ ഇക്കാലത്ത് അപൂർവം എന്നേ പറയേണ്ടു. വഞ്ചകന്മാർ വളരെ വർദ്ധിച്ചിരിക്കുന്നു. യഥാർത്ഥ ഗുരുക്കന്മാർ സ്വാനുഭൂതി തേടി ഏകാന്തവാസത്തിന് പ്രേരിതരാകുകയും ചെയ്തു പോരുന്നു. യഥാർത്ഥ യോഗ്യതയുള്ള ഗുരുക്കന്മാർ വേണ്ടുവോളമുണ്ടെങ്കിലും അവരെ ലഭിക്കുക അത്ര എളുപ്പമല്ല. അത്തരം ഒരാളെ ഭാഗ്യവശാൽ കണ്ടുകിട്ടിയാൽ പോലും ഒരൊറ്റ സദ്വാക്യത്തിലധികം നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും കിട്ടുകയുമില്ല. നിങ്ങളെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ച് സമയം കൊല്ലാനും അദ്ദേഹം ഉരുമ്പെടുകയില്ല. ഗുരുവിനെ കണ്ടുപിടിക്കാൻ തിടുക്കത്തിൽ ശ്രമിക്കേണ്ടതുമില്ല.
1: ഭക്തൻ, അപ്പോൾ പിന്നെ എന്താണൊരു വഴി?
2: സ്വാമി, വഴിയില്ലേ? വേദശാസ്ത്ര പുരാണേതിഹാസങ്ങൾ അതിനുള്ള വഴികളാണല്ലോ. അവ പഠിച്ച് മനസ്സിലാക്കുക, അവ നൽകുന്ന പാഠങ്ങളനുസരിച്ച് ജീവിച്ച് അനുഭവസമ്പത്ത് കരസ്ഥമാക്കുക, അവയുടെ അർത്ഥവും പൊരുളും പണ്ഡിതന്മാരിൽ നിന്ന് ഗ്രഹിക്കുക, അവ ആചരിക്കുക, ഗുരുവും ഈശ്വരനുമായി സങ്കൽപ്പിച്ച് പരമാത്മാവിനെ ധ്യാനിക്കുക. അപ്പോൾ പ്രസ്തുത ഗ്രന്ഥങ്ങൾ തന്നെ ഗുരുവിനെപ്പോലെ നിങ്ങളെ സഹായിക്കും. എന്തുകൊണ്ടെന്ന് പറയാം. ഗുരു എന്നാൽ തന്നെ എന്താണ്? നിങ്ങളുടെ മനസ്സ് ഈശ്വരനിൽ ഉറപ്പിക്കാൻ യാതൊന്നാണോ സഹായകമാകുന്നത് അതാണ് ഗുരു. പരമാത്മാവിനെ തന്നെ ഗുരുവായി സങ്കൽപ്പിച്ച് പരിപൂർണ ഭക്തിയോടെ സാധനാനുഷ്ഠാനം ചെയ്താൽ സർവേശ്വരൻ തന്നെ പ്രത്യക്ഷനായിട്ട് ഒരു ഗുരുവിനെപ്പോലെ നിങ്ങൾക്ക് വേണ്ടത് ഉപദേശിച്ചു തരും. അതുമല്ലെങ്കിൽ സാധനാനുഷ്ഠാന ഫലമായി നിങ്ങൾക്കൊരു സദ്ഗുരുവിനെ ലഭിക്കുവാൻ സർവേശ്വരൻ തന്നെ അനുഗ്രഹിച്ചു എന്നും വരും.
1: ഭക്തൻ, എന്നാൽ സ്വാമിൻ, ഇക്കാലത്ത് ചില വലിയ ആളുകൾ ചോദിക്കുന്നവർക്കെല്ലാം ഉപദേശം കൊടുത്തു പോരുന്നുണ്ട്. അവരെ സദ്ഗുരുവെന്ന് പറയാമോ സ്വാമി?
2: സ്വാമി, അവർ സദ്ഗുരു ആണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല. എനിക്കിത്രയേ പറയുവാനുള്ളൂ. പ്രശംസകളുമായി തന്നെ സമീപിക്കുന്നവർക്കെല്ലാം അവരുടെ ഭൂതഭാവികളെയോ യോഗ്യതകളെയോ അർഹതയോ കുറിച്ചൊന്നും പരിഗണിക്കാതെ ഉപദേശം നൽകുന്നത് ഒരു സദ്ഗുരുവിന്റെ ലക്ഷണമല്ല തന്നെ.
1: ഭക്തൻ, സ്വാമി, എനിക്ക് ഒരു വലിയ അബദ്ധം പറ്റി. ഒരു വലിയ ആൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നപ്പോൾ വളരെ പേർ അദ്ദേഹത്തെ സമീപിച്ച് ഉപദേശം വാങ്ങി. അതുകണ്ട് ഞാനും ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് ഒരു ഉപദേശത്തിന് അപേക്ഷിച്ചു. അദ്ദേഹം എനിക്ക് ഒരു നല്ല ഉപദേശവും തന്നു.
2: ഞാൻ ആ മന്ത്രം കുറെ നാൾ ഉരുവിട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മഹാത്മാവെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഒരു തട്ടിപ്പുകാരനായിരുന്നുവെന്ന്. അന്നു മുതൽ അദ്ദേഹം ഉപദേശിച്ചു തന്ന നാമത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ മന്ത്രം ഉപേക്ഷിച്ചു കളയുകയും ചെയ്തു. ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ സ്വാമി?
1: സ്വാമി, ആ സംഭവത്തിലെ തെറ്റും ശരിയും എന്തെന്ന് നിങ്ങൾ സംശയിക്കുന്നുവോ?
2: ചെയ്തത് വളരെ തെറ്റാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ ഗുരു ശിഷ്യന്റെ യോഗ്യത പരിശോധിച്ച് അറിയും വിധം തന്നെ ശിഷ്യനും ഉപദേശം വാങ്ങും മുമ്പേ ഗുരുവിന്റെ യോഗ്യതകളും സൂക്ഷ്മമായി പരിശോധിച്ചറിഞ്ഞിട്ടായിരിക്കണം ഉപദേശം വാങ്ങുക. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പൊടുന്നനവേ ഉപദേശം സ്വീകരിച്ചതാണ് നിങ്ങളുടെ ആദ്യത്തെ തെറ്റ്.
1: ശരി, യോഗ്യതകൾ ഒന്നുമേയില്ലാത്ത ഗുരു മന്ത്രോപദേശം ചെയ്തു എന്നു തന്നെ ഇരിക്കട്ടെ. എന്നാൽ കൂടി നിങ്ങൾ വ്രതം ലംഘിച്ച് നാമജപം നിർത്തിയതെന്തിന്?
2: രണ്ടാമത്തെ തെറ്റതാണ്. അതായത് മറ്റൊരാളുടെ തെറ്റ് പാവനമായ ഈശ്വരനാമത്തിൽ ആരോപിച്ചത്. ഉപദേശം സ്വീകരിക്കും മുമ്പേ കുറച്ചുകാലം അദ്ദേഹത്തിന്റെ യോഗ്യതകളെപ്പറ്റി അന്വേഷിച്ചറിയുകയും അദ്ദേഹത്തിൽ വിശ്വാസം ഉറപ്പിക്കുകയും വേണ്ടതായിരുന്നു. അനന്തരം അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കാനുള്ള അന്തപ്രേരണ ഉണ്ടാകുമ്പോൾ മാത്രം ഉപദേശം സ്വീകരിക്കേണ്ടതുമായിരുന്നു. എന്നാൽ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മന്ത്രം ഉരുവിടുക തന്നെ വേണം. പ്രയാസങ്ങൾ എന്തുതന്നെയായിരുന്നാലും അത് കൈവെടിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അംഗീകരിച്ചതിനും അതേപടി ആലോചനാശൂന്യമായി തന്നെ തള്ളിക്കളഞ്ഞതിനും ഉള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതു തന്നെയായിരിക്കും. സംശയമുള്ളപ്പോഴും നിങ്ങൾക്ക് ഒരു ഉപദേശം സ്വീകരിക്കാം. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു നാമമായിരിക്കാം അതെന്നും വരാം. എന്നാൽ ഒരിക്കൽ അംഗീകരിച്ച ശേഷം അത് തള്ളിക്കളഞ്ഞുകൂടാ. ഭക്തൻ, അങ്ങനെ ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് എന്താണ് ദോഷം?
1: സ്വാമി, എന്റെ കുട്ടി, അത് പറയാം. ഗുരുഭക്തിയില്ലായ്മയും ഈശ്വരനാമത്തിന്റെ തിരസ്കരണവും ഇവ രണ്ടും കൂടിയായാൽ നിങ്ങളുടെ ഏകാഗ്രമായ പരിശ്രമഫലം വാടിക്കരിഞ്ഞുപോകും. കേടുപിടിച്ച വിത്തിന് വൻമരമായി വളരുക സാധ്യമല്ലെന്ന ചൊല്ലു കേട്ടിട്ടില്ലേ?
2: ഭക്തൻ, ശിഷ്യന് വേണ്ട യോഗ്യതകൾ ഇല്ലെങ്കിൽ കൂടി ഗുരു മന്ത്രോപദേശം ചെയ്താലോ?
1: സ്വാമി, അത്തരം ഒരു ഗുരു ഗുരുവെന്ന പേരിനെ അർഹനല്ല. അദ്ദേഹത്തിന്റെ തെറ്റിന്റെ ഫലം നിങ്ങളൊട്ട് അനുഭവിക്കേണ്ടി വരികയുമില്ല. ആ തിന്മയുടെ ദുഷ്ഫലം അദ്ദേഹം തന്നെ ഭുജിക്കേണ്ടി വരുമെന്ന് മാത്രം.
2: ഭക്തൻ, പിന്നീടൊരവസരത്തിൽ ഗുരു യോഗ്യനല്ലെന്ന് ബോധ്യമായാലും ശിഷ്യൻ ഗുരുവിന് നൽകിയ പ്രതിജ്ഞാനുസരണം പ്രവർത്തിക്കുകയും ഗുരുവിനെ പഴയപടി തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പക്ഷം ലക്ഷ്യം പ്രാപിക്കാമോ സ്വാമി?
1: സ്വാമി, തീർച്ചയായും. അതിനെന്ത് സംശയം? ഏകലവ്യന്റെ കഥ കേട്ടിട്ടില്ലേ? ദ്രോണാചാര്യർ അദ്ദേഹത്തെ ശിഷ്യനായി അംഗീകരിച്ചില്ല. എങ്കിലും അദ്ദേഹം ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ച് അത് ദ്രോണാചാര്യർ തന്നെയെന്ന ഭാവേന പൂജിക്കുകയും അസ്ത്രവിദ്യയിലും ഇതര കലകളിലും സാമർഥ്യം സമ്പാദിക്കുകയും ചെയ്തുവല്ലോ. ഒടുവിൽ അനീതിയാൽ അജ്ഞാനതിവിരം ബാധിച്ച ഗുരു ഏകലവ്യന്റെ തള്ളവിരൽ ദക്ഷിണയായി നൽകണമെന്ന് ആജ്ഞാപിച്ചപ്പോൾ സന്തോഷപുരസരം അത് നൽകി. ഗുരുവിന്റെ തെറ്റ് ഏകലവ്യനെ ബാധിച്ചുവോ?
2: ഭക്തൻ, അതുകൊണ്ട് എന്തുണ്ടായി? ഏകലവ്യന്റെ അസ്ത്രവിദ്യാ പാഠവും പാഴായി എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ അവസാന ഫലം എന്തായിരുന്നു?
1: സ്വാമി, തന്റെ കഴിവുകൾ പ്രയോഗിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിലും പരിശീലനകാലത്ത് സമ്പാദിച്ച സ്വഭാവദാർഢ്യം നഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ ത്യാഗം മൂലം ഏകലവ്യൻ സമ്പാദിച്ച കീർത്തി മാത്രത്താൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരവും സാധ്യമായില്ലേ?
2: ഭക്തൻ, അത് ശരിയാണ് സ്വാമി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിമേൽ എങ്കിലും ഈശ്വരനാമം കളഞ്ഞുകുളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അതുകൊണ്ട് സ്വാമി തന്നെ കാരുണ്യപൂർവ്വം എനിക്കൊരു ഉപദേശം നൽകാൻ പ്രാർത്ഥിക്കുന്നു.
1: സ്വാമി, ഒരാൾ രാത്രി മുഴുവൻ രാമായണ നാടകം കണ്ട ശേഷം രാമന് സീതയുമായി എന്തു ബന്ധമാണുള്ളതെന്ന് പിറ്റേ ദിവസം രാവിലെ ചോദിച്ച കഥ പോലിരിക്കുന്നു നിങ്ങളുടെയും കഥ. നിങ്ങൾക്ക് വേണ്ടിടത്തോളം അർഹത ലഭിച്ചു കഴിയുമ്പോൾ
2: ഗുരുവും ഉപദേശവും താനെ വന്നുചേർന്നുകൊള്ളുമെന്നാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവ സ്വയം വന്നുചേരുക തന്നെ ചെയ്യും, ചോദിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ശിഷ്യൻ ഉപദേശത്തിനാവശ്യപ്പെടുകയേ അരുത്. എന്തെന്നാൽ താൻ അതിന് പാകമായോ എന്ന് അയാൾക്ക് സ്വയം അറിയുക സാധ്യമല്ല. തക്ക സമയം വരുമ്പോൾ ഗുരു അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊള്ളും. ഒന്നിലധികം പ്രാവശ്യം ഉപദേശം വാങ്ങരുത്, അത് ആവർത്തിക്കത്തക്കതല്ല. ഒരു ഉപദേശം തള്ളിക്കളഞ്ഞ് മറ്റൊന്ന് തന്നിഷ്ടപ്രകാരം കൈവരിച്ചാൽ വിവാഹിതയായ ഒരു സ്ത്രീ വഴിപിഴച്ച് നടക്കും പോലെയായിരിക്കും അത്. ഭക്തൻ: അപ്പോൾ പിന്നെ എന്റെ വിധി എന്തായിരിക്കും സ്വാമി? എനിക്ക് രക്ഷാമാർഗം ഒന്നുമില്ലേ സ്വാമി? സ്വാമി: ചെയ്തുപോയ തെറ്റിന് പശ്ചാത്തപിക്കുക, അതേസമയം ഉപദേശരൂപേണ ലഭിച്ച നാമത്തിൽ ധ്യാനിക്കുക. നാമസ്മരണയ്ക്ക് ജപത്തിനല്ല എത്ര ഈശ്വരനാമങ്ങളും നിങ്ങൾക്കുരുവിടാം. എന്നാൽ ധ്യാനത്തിന് ഉപദേശം മുഖേന ലഭിച്ച നാമം മാത്രമേ ഉപയോഗപ്പെടുത്താവൂ. ഇക്കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നാമത്തിൽ മാറ്റം വരുത്തിക്കൂടാ. തുടർച്ചയായ ശ്രദ്ധയും പരിശ്രമവും വഴി നിങ്ങളെ തന്നെ പരിവർത്തനം ചെയ്യുക. ഭക്തൻ: സ്വാമി, ഇന്നത്തെ ഈ ദിവസം മഹനീയമായ ഒരു ദിനം തന്നെ. എന്തെന്നാൽ സ്വാമി നൽകിയ സന്ദേശം മുഖേന എന്റെ സംശയങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാമി അരുളിച്ചെയ്തതുപോലെയാണ് കാര്യം. ഉപദേശം സംശയമുളവാക്കി, സ്വാമിയുടെ സന്ദേശം സംശയനിവാരണമുണ്ടാക്കി. അനുവാദമുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങിയിട്ട് ഏതാനും പുതിയ സംശയങ്ങളുമായി സന്നിധിയിലെത്തിക്കൊള്ളാം. അങ്ങനെ സംശയനിവാരണം ചെയ്ത് തൽസ്ഥാനത്ത് എനിക്ക് ശാന്തിയും ആനന്ദവും കൈവരുത്തുകയും ചെയ്യാമല്ലോ. സ്വാമി ആജ്ഞാപിക്കുന്ന പക്ഷം അടുത്ത മാസത്തിൽ വീണ്ടും വന്ന് കണ്ടുകൊള്ളാം. സ്വാമി: ശരി, കൊള്ളാം. നിങ്ങളെപ്പോലെയുള്ളവർ സദാപി ഈശ്വരനാമം സ്മരിക്കുകയും ജീവിതത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം ഗ്രഹിക്കുകയും സന്ദേശത്തെ വിശ്വാസദാർഢ്യത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ട് സംശയനിവൃത്തി വരുത്തണം. അതുതന്നെ ആണ് എനിക്കാവശ്യവും. എപ്പോൾ വന്നാലും എന്തു വന്നാലും ദുഃഖവും സംശയവും മനക്ലേശങ്ങളും അകറ്റാനുള്ള മാർഗം എന്നിൽ നിന്ന് ഗ്രഹിക്കുക. ദുഃഖിക്കരുത്. എന്തെന്നാൽ ദുഃഖിതന് ഒരു സാധനയും സാധ്യമല്ല. ദുഃഖമുണ്ടെങ്കിൽ സാധനാനുഷ്ഠാനം പനിനീർ ചാരത്തിലൊഴിക്കും പോലെ ആയിപ്പോകും. ശരി, പോയി വരൂ.
0: ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിറാം ആന്റി.
1: സായിറാം, ഇന്ന് നമുക്ക് മഹാഭാരതത്തിലുള്ള ഒരു കഥ കേൾക്കാം.
2: ഏതു കഥയാണ്? കൃഷ്ണന്റെ ആണോ?
1: കൃഷ്ണൻ തന്റെ ഭക്തന്റെ മഹിമയെ വെളിപ്പെടുത്തുന്നത് നമുക്ക് മിക്കവർക്കും ഉള്ള ഒരു ദോഷമാണ്. രണ്ട് നാമം കൂടുതൽ ചൊല്ലിയാൽ വലിയ ഭക്തന്മാരാണെന്ന് അവരുടെ വിചാരം. എന്നിട്ട് മറ്റുള്ളവരെ കമന്റ് അടിക്കാനും തുടങ്ങും.
3: ശരിയാ, അത് വളരെ ശരിയാ.
1: ശരിയായ ഒരു ഭക്തന്റെ കഥയാണ് ഞാൻ പറയുവാൻ പോകുന്നത്. അതോടുകൂടി തന്റെ സഖാവായ അർജുനനെ ഒന്ന് പഠിപ്പിക്കുകയും വേണം.
4: ശ്രീകൃഷ്ണൻ എപ്പോഴും അങ്ങനെയാ. കുറച്ച് അഹംഭാവം വന്നാൽ അത് ഉടനെ നശിപ്പിക്കും.
1: അതാണ് കൃഷ്ണന് ഭക്തനോടുള്ള കാരുണ്യം. ശരിയായ ഭക്തനെ ഭഗവാൻ തന്നെ രക്ഷിച്ചുകൊള്ളും. ഭക്തനെ ഒരു വിധത്തിലും അധപ്പതിപ്പിക്കുകയില്ല.
2: ഗീതയിൽ ഒരു ശ്ലോകമുണ്ടല്ലോ ഇങ്ങനെ.
1: ഞാൻ പറയാം.

0: ഭഗവാന്റെ ഡിക്ലറേഷനാണത്. ഇതിന്റെ അർത്ഥമറിയാമോ?
1: ഇല്ല ആന്റി.
0: മറ്റു ചിന്തകളില്ലാതെ എന്നെ തന്നെ, അതായത് ഭഗവാനെ തന്നെ ഏക ചിന്തയോടെ ആരെല്ലാം ഉപാസിക്കുന്നുവോ അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുന്നു.
2: സ്വാമി പറയാറില്ലേ, വൈ ഫിയർ വെൻ ഐ എം ഹിയർ. അത് ഉറച്ചു കിട്ടണം അല്ലേ ആന്റി?
0: അതെ, അതിന് ഭഗവാനിൽ പരിപൂർണ വിശ്വാസം ഉറയ്ക്കണം. പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാം അദ്ദേഹം നോക്കിക്കൊള്ളും. ഇനി ഞാൻ പറയാൻ തുടങ്ങിയ കഥ പറയാം, കേട്ടോളൂ. ശ്രദ്ധിച്ചു കേൾക്കണം, എന്നിട്ട് സാരം മനസ്സിലാക്കണം.
1: ശരി ശരി.
0: ഒരിക്കൽ പാണ്ഡവന്മാർ ഒരു യാഗം നടത്തി, അശ്വമേധയാഗം. അശ്വം എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ?
1: ഇല്ല.
0: എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കുതിരയെ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അശ്വത്ഥം എന്നാൽ എന്താണ്?
2: ഞാൻ പറയാം. പറയാട്ടോ, ഒന്ന് ആലോചിച്ചോട്ടെ. അരയാൽ.
0: ശരി, അരയാലിന്റെ ഇല കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അതാണ് അതിനെ അശ്വത്ഥ വൃക്ഷം എന്ന് പേരു വന്നത്. കഥയിലേക്ക് കടക്കട്ടെ. അശ്വമേധയാഗം നടത്തുന്ന ആൾ ഒരു കുതിരയെ അഴിച്ചുവിടും. അതിനെ ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ യാഗം നടത്തുന്നവർ അവരോട് യുദ്ധം ചെയ്ത് കുതിരയെ കൊണ്ടുവരും. ആരെങ്കിലും തോറ്റുപോയാൽ അവരുടെ രാജ്യം എതിരാളി പിടിച്ചെടുക്കും. അർജുനൻ അഴിച്ചുവിട്ട കുതിരയെ മയൂരധ്വജൻ എന്ന രാജാവ് പിടിച്ചുകെട്ടി.
3: അപ്പോൾ മയൂരധ്വജന് ഇതിന്റെ ഭവിഷ്യത്ത് അറിയാമായിരുന്നില്ലേ?
0: തീർച്ചയായിട്ടും അറിയാം. അദ്ദേഹം ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. കുതിരയെ കാണാതെയായപ്പോൾ ശ്രീകൃഷ്ണനും അർജുനനും കുതിരയെ തേടി വന്നു.
2: ആഹാ, കൃഷ്ണന്റെ കളിയാണിതെല്ലാം അല്ലേ?
0: മയൂരധ്വജനാണ് കുതിരയെ പിടിച്ചു കെട്ടിയത് എന്ന് കണ്ട് അർജുനൻ മയൂരധ്വജനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, മയൂരധ്വജൻ ചില്ലറക്കാരനല്ല, സൂക്ഷിച്ചോളൂ. അതുമല്ല, അദ്ദേഹം എന്റെ വലിയ ഭക്തനാണ്, ജയിക്കാൻ അത്ര എളുപ്പമല്ല.
3: അപ്പോൾ അർജുനൻ എന്തു പറഞ്ഞു? പിന്മാറിയോ?
0: അർജുനൻ പറഞ്ഞു, ഭഗവാനെ, നിയമപ്രകാരം നമ്മൾ യുദ്ധം ചെയ്യണ്ടേ? കുതിരയെ പിടിച്ചു കെട്ടിയവരോട് നാം യുദ്ധം ചെയ്ത് ജയിക്കണമല്ലോ. കൃഷ്ണൻ പറഞ്ഞു, ശരി, യുദ്ധം തുടങ്ങാം.
1: എന്നിട്ട് എന്തുണ്ടായി?
0: അർജുനൻ പഠിച്ച പ്രയോഗങ്ങൾ എല്ലാം നോക്കിയിട്ടും മയൂരധ്വജനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഗാന്ഡീവം പോലും ഫലിച്ചില്ല. അപ്പോൾ അർജുനൻ കൃഷ്ണന്റെ സഹായത്തിനായി വിളിച്ചു.
3: കൃഷ്ണൻ യുദ്ധത്തിനൊരുങ്ങിയോ? അദ്ദേഹത്തിന്റെ ഭക്തനല്ലേ മയൂരധ്വജൻ?
0: കൃഷ്ണൻ യുദ്ധത്തിന് തയ്യാറായി. മയൂരധ്വജന് കൃഷ്ണനെ പറ്റി നല്ല ബോധമുണ്ടായിരുന്നു. എങ്കിലും നിയമം നിയമമല്ലേ, യുദ്ധം ചെയ്യാതെ തരമില്ലല്ലോ. അങ്ങനെ മയൂരധ്വജൻ ഓരോ അസ്ത്രവും കൃഷ്ണന്റെ നേരെ പ്രയോഗിക്കുമ്പോൾ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചിട്ടായിരുന്നു.
2: ആ, നമ്മൾ പഠിച്ചിട്ടില്ലേ, ദ നെയിം ഓഫ് ഗോഡ് ഈസ് മോർ പവർഫുൾ ദാൻ ദ ഫോം ഓഫ് ഗോഡ്.
0: അതെ, നാമജപം അത്ര മഹത്വമുള്ളതാണ്. അസ്ത്രങ്ങൾ അത്ര ശക്തിയുള്ളതായിരുന്നു. കൃഷ്ണൻ അങ്ങിങ്ങ് ഓടിത്തുടങ്ങി. ഉടനെ അർജുനൻ വിളിച്ചു പറഞ്ഞു, കൃഷ്ണ, അങ്ങയുടെ ചക്രായുധം ഉപയോഗിക്കൂ.
1: ഭഗവാൻ എന്തു പറഞ്ഞു?
0: ഭഗവാൻ പറഞ്ഞു, മയൂരധ്വജന്റെ മേൽ അർജുനന്റെ ഗാന്ഡീവവും സുദർശന ചക്രവും പ്രവർത്തിക്കുകയില്ല. അർജുനൻ ധരിച്ചു കൃഷ്ണൻ തന്നെ കളിപ്പിക്കുകയാണെന്ന്. അർജുനൻ വിചാരിച്ചു, മയൂരധ്വജൻ അത്ര ഭക്തനൊന്നുമല്ല, തന്നെക്കാളും വലിയ ഭക്തനൊന്നുമില്ല, അല്ലെങ്കിൽ കൃഷ്ണനോട് യുദ്ധം ചെയ്യുമോ?
2: കൃഷ്ണൻ എന്തു പറഞ്ഞു?
0: കൃഷ്ണൻ മയൂരധ്വജന്റെ മഹത്വം അർജുനന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം കൃഷ്ണനും അർജുനനും രണ്ടു ബ്രാഹ്മണരുടെ വേഷത്തിൽ മയൂരധ്വജന്റെ കൊട്ടാരത്തിൽ ചെന്നു. അതിഥി ദേവോ ഭവ എന്നാണല്ലോ വേദവാക്യം. അതുകൊണ്ട് അതിഥികളായ കൃഷ്ണനെയും അർജുനനെയും അതിഥിപൂജ നടത്തി അവർക്ക് വേണ്ട സൽക്കാരങ്ങളും ചെയ്തു. അതിഥിപൂജയ്ക്ക് മയൂരധ്വജൻ അഗ്രഗണ്യനായിരുന്നു. ബ്രാഹ്മണരായ അതിഥികളെ കാലു കഴുകിച്ച് പൂജിച്ചിരുത്തി.
2: എന്തൊരു മഹാനാണ് മയൂരധ്വജൻ അല്ലേ?
0: മയൂരധ്വജൻ അവരെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു.
3: അപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു?
0: ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഒട്ടും സമയമില്ല. ഞങ്ങൾ അങ്ങയോട് വേറൊരു ഉപകാരത്തിനായിട്ടാണ് വന്നത്. മയൂരധ്വജൻ ചോദിച്ചു, എന്താണത്? പറയൂ, ഞാൻ എന്തും തരാൻ തയ്യാറാണ്, ചോദിച്ചുകൊള്ളൂ.
2: ഭഗവാൻ എന്താണാവോ ചോദിച്ചത്?
0: കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ എന്റെ മകനെ ഒരു പുലി പിടിച്ചു. അവന്റെ പകുതി ഭാഗം മാത്രമേ പുറത്തുള്ളൂ, പകുതി പുലിയുടെ വായിലും. അപ്പോൾ അവിടെ ഒരശരീരി കേട്ടു, എന്റെ മകന്റെ ദേഹം വേണമെങ്കിൽ മയൂരധ്വജന്റെ പകുതി ദേഹം കൊടുക്കണം, എന്നാൽ മകനെ വിട്ടുകിട്ടും എന്നു പറഞ്ഞു. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഭക്ഷണം കഴിക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല.
1: മയൂരധ്വജൻ എന്തു പറഞ്ഞു? ദേഹം കൊടുത്തോ അതോ ദേഷ്യപ്പെട്ടുവോ?
0: മയൂരധ്വജൻ വിചാരിച്ചു, എന്റെ അതിഥികൾക്ക് സേവനം ചെയ്യാൻ പറ്റിയ ഒരവസരമാണിത്, ഞാൻ അത് വൃഥാ കളയരുത്. അവസരം ലഭിക്കുമ്പോൾ സേവനം ചെയ്യണം, സേവനമാണ് ഏറ്റവും വലിയ സാധന.
2: ശരിയാണ്, ബാലവികാസ് ക്ലാസ്സിൽ എപ്പോഴും പഠിപ്പിക്കുന്ന പാഠം സേവ ഇസ് ദ ബെസ്റ്റ് സാധന. ചെറിയ ചെറിയ കാര്യങ്ങളായാൽ കൂടി അത് സന്തോഷത്തോടു കൂടി ചെയ്യണം. മാനവസേവ മാധവസേവ എന്നാണല്ലോ.
0: സേവനത്തിന്റെ മാഹാത്മ്യം അറിയുന്ന മയൂരധ്വജൻ സന്തോഷത്തോടെ പകുതി ശരീരം തരാമെന്നു പറഞ്ഞു.
1: അയ്യോ, എന്തൊരു സാക്രിഫൈസ്!
0: മയൂരധ്വജൻ തന്റെ പത്നിയെയും മകനെയും വിളിച്ച് ശരീരം പകുതി മുറിക്കാൻ പറഞ്ഞു.
3: എന്നിട്ട് അവർ മുറിച്ചോ?
0: അവർക്ക് മയൂരധ്വജനെ നല്ലവണ്ണം അറിയാം. ഒരു കാര്യവുമില്ലാതെ, ഏതെങ്കിലും മഹത്തായ കാര്യത്തിനല്ലാതെ അദ്ദേഹം ഇത് ചെയ്യുകയില്ല എന്ന് അവർക്ക് നിശ്ചയമുണ്ട്. അതിനാൽ അവർ അത് സന്തോഷത്തോടെ ചെയ്യാൻ സമ്മതിച്ചു.
2: കൃഷ്ണനും അർജുനനും നോക്കിക്കൊണ്ട് നിന്നോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ?
0: അവർ ഇമ വെട്ടാതെ നോക്കിയിരുന്നു. അപ്പോൾ മയൂരധ്വജന്റെ ഇടത്തു കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നു. ഉടനെ കൃഷ്ണൻ പറഞ്ഞു, ഇങ്ങനെ വേദനിച്ച് തരുന്ന ദാനത്തിന് എന്താണ് മഹിമ? ഞങ്ങൾക്ക് സന്തോഷത്തോടെ തരുന്ന ദാനം മതി.
3: അയ്യോ, ഭഗവാൻ കൊള്ളാമല്ലോ, എന്നിട്ടെന്തുണ്ടായി?
0: മയൂരധ്വജൻ പറഞ്ഞു, ഭഗവാനെ, ഈ ശരീരം മുറിക്കുവാൻ പോകുന്നു. വലതുഭാഗം ഒരു നല്ല കാര്യത്തിനായി വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇടതുഭാഗത്തിന്റെ സങ്കടമാണ് കണ്ണുനീർ വന്നത്. തനിക്ക് ഇതുപോലെ സേവനത്തിന് പറ്റുന്നില്ലല്ലോ എന്ന സങ്കടമാണ്. തന്റെ ഇടതുഭാഗം വെറുതെ വേസ്റ്റായി പോകുകയാണല്ലോ എന്ന സങ്കടം കൊണ്ടാണ് കരയുന്നത്.
2: ഭഗവാനെ, ഭയങ്കര കഥ തന്നെ. അർജുനന് മനസ്സിലായിട്ടുണ്ടാവും.
0: അർജുനന് മനസ്സിലായി ഇത് തനിക്കുള്ള ഒരു പാഠമാണ് എന്ന്. ഇത് തന്നേക്കാൾ വലിയ ഭക്തന്മാരുണ്ടെന്ന് മനസ്സിലാക്കാനാണ് കൃഷ്ണൻ ഈ നാടകം ആടിയത്. ശരണാഗതി പ്രാപിച്ചവരുടെ ലീലകൾ ലോകത്തെ മനസ്സിലാക്കാനാണ് ഭഗവാൻ ഇത്രയും ചെയ്തത്.
1: ജയ സായിറാം.
4: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
5: പ്രിയ ശ്രോതാക്കളെ, സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൌണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.